0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. കത്തോലിക്കാ സഭയും അർമേനിയൻ ഓർത്തഡോക്സ് സഭയും ഉൾപ്പെടെയുള്ള മറ്റ് ക്രൈസ്തവ സഭകളും തമ്മിലുള്ള എക്യുമെനിക്കൽ ബന്ധം അനുസ്മരിച്ചും വിശ്വാസത്തിന്റെ ഐക്യത്തിൽ സഭൈക്യം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞും പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയും സിലീഷ്യ സിംഹാസനത്തിന്റെ അധ്യക്ഷൻ കാതോലിക്കോസ് പരിശുദ്ധ അരാം പ്രഥമനും 18 തിങ്കളാഴ്ചയാണ് ലബനനിലുൾപ്പെടെ മധ്യപൂർവ്വദേശങ്ങളിലെ ക്രൈസ്തവരുൾപ്പെടുന്ന പൊതുസമൂഹം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത്. ലബനൻ കടന്നുപോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ച പാപ്പ ക്രൈസ്തവർക്ക് തങ്ങൾക്കിടയിൽ മാത്രമല്ല മറ്റ് സമൂഹങ്ങളിലെ ആളുകളുമായും തങ്ങളുടെ രാജ്യത്തിനുവേണ്ടി സാഹോദര്യപൂർണമായ ബന്ധം ശക്തിപ്പെടുത്താനുള്ള കടമയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. സമാധാന സ്ഥാപനത്തിനും സഹകരണത്തോടെയുള്ള സഹവാസത്തിനും സംവാദങ്ങൾക്കും ക്ഷണിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മത്തരല്ല പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം തന്റെ ആദ്യ പ്രഭാഷണത്തിൽ തന്നെ സമാധാനത്തിനുവേണ്ടി പാപ്പ നടത്തിയ ആഹ്വാനം സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ഇരുളടഞ്ഞ ഹൃദയങ്ങളെപ്പോലും സ്പർശിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ പിതാവിന്റെ തിരഞ്ഞെടുപ്പ് വാർഷികവുമായി ബന്ധപ്പെട്ട് പാപ്പായ്ക്കയച്ച സന്ദേശത്തിൽ പ്രസിഡന്റ് മത്തരല്ല എഴുതി. സാഹോദര്യ ഐക്യദാർഢ്യ മനോഭാവത്തോടെ ആധുനിക കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ഇന്നത്തെ യുവതലമുറയ്ക്കു സാധിക്കുമെന്ന വിശ്വാസം നിലനിർത്താനുള്ള പ്രചോദനമാണ് പരിശുദ്ധ പിതാവിന്റെ ഉദ്ബോധനങ്ങളും അഭ്യർത്ഥനകളുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഭയ്ക്കും മാനവികതയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രസിഡന്റ് മത്തരല്ല ആശംസകൾ നേർന്നു. സംസ്കാര ഭാഷാ മത വൈവിധ്യങ്ങൾ ഭീഷണിയല്ലെന്നും അവയെ അവസരങ്ങളായി കാണണമെന്നും മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ രാജ്യങ്ങളിലെ കത്തോലിക്കാ സഭാമിത്രാന്മാരുടെ അദ്ലിമിന സന്ദർശനത്തിന്റെ ഭാഗമായി റോമിലെത്തിയ അവസരത്തിൽ 18 വത്തിക്കാൻ ന്യൂസിനനുവദിച്ച അഭിമുഖത്തിൽ പെനാങ് അതിരൂപത അധ്യക്ഷൻ കൂടിയായ കർദിനാൾ ഫ്രാൻസിസ് മതപീഡനങ്ങളുടെ നടുവിലും ക്രിസ്തുവിനെക്കുറിച്ച് എല്ലാവരോടും പ്രഘോഷിക്കാനുള്ള തങ്ങളുടെ വിളിയെക്കുറിച്ചും സംസാരിച്ചു. ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ മതപരമായ പ്രതിസന്ധികൾ ഉണ്ടെന്ന കാര്യം പരാമർശിച്ച കർദിനാൾ ഫ്രാൻസിസ് എന്നാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ന്യൂനപക്ഷമെന്നോ പീഡനങ്ങൾ നേരിടുന്ന സഭയെന്നോ ഉള്ള ഇരമനോഭാവത്തിന്റെ കിണിയിൽപ്പെടാതിരിക്കാനും ക്രിസ്തുവിനെ തുടർന്നും പ്രഘോഷിക്കാനുമാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ അമേരിക്കയിലെ സാൻഡിയേഗോയിൽ 18 തിങ്കളാഴ്ചയുണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ മോസ്കിലുണ്ടായിരുന്ന 3 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സംഭവം കൂടുതൽ രൂക്ഷിതമാകുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണത്തിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും വിദ്വേഷ കാരണങ്ങളാലാകാം ഈ സംഭവമുണ്ടായതെന്നാണ് അനുമാനിക്കുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. മോസ്കിലുണ്ടായ ആക്രമണത്തിനുശേഷം സമീപപ്രദേശത്തുള്ള മറ്റൊരിടത്തും വെടിവയ്പ്പുണ്ടായെങ്കിലും സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും അക്രമികൾ 2 പേരും സ്വയം വെടിവെച്ചു മരിച്ചതായും പോലീസ് റിപ്പോർട്ട് ചെയ്തു. സംഭവങ്ങളെ തുടർന്ന് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മോസ്കുകളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. മധ്യപൂർവ്വദേശങ്ങളിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതെന്നു കരുതപ്പെടുന്ന ഈ ആക്രമണത്തിന് സമാനമായി മിഷിഗണിലുള്ള ഒരു സിനഗോഗിൽ കഴിഞ്ഞ മാർച്ചിലും ഒരു ആക്രമണമുണ്ടായിരുന്നു. കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും ഉഗാണ്ടയിലുമുള്ള കുട്ടികളെയും കുടുംബങ്ങളെയും ഏബോളയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കാനും രോഗവ്യാപനം നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമായി 50 ടണ്ണോളം സഹായ സാമഗ്രികൾ എത്തിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഇരുരാജ്യങ്ങളിലും ഏബോള മൂലമുള്ള നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന പ്രദേശത്ത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പൊതു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് യുണിസെഫ് ഇത്തരമൊരു സഹായമെത്തിച്ചത്. മെയ് 18 തീയതിക്കുള്ളിൽ കോംഗോയിൽ 80 പേരും ഉഗാണ്ടയിൽ ഒരാളും ഏബോള വൈറസ് ബാധിച്ച് മരണമടഞ്ഞിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

99-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സിയോൻ മലയിൽ തന്റെ മഹത്വം വെളിവാക്കുന്ന ദൈവത്തിന് സ്തുതിയേകാൻ ഇസ്രായേൽ ജനതയെ ക്ഷണിക്കുന്ന ഒരു ഗീതമാണ് 99-ാം സങ്കീർത്തനം. ഇസ്രായേലിനെ തന്റെ ജനമായി തിരഞ്ഞെടുത്ത് അവർക്ക് പാലിക്കാനായി ഒരു നിയമവ്യവസ്ഥ നൽകുന്നതിലും ദൈവമഹത്വമാണ് വെളിവാകുന്നത്. മോശയിലൂടെയും അഹരോനിലൂടെയും സാമുവേൽ പ്രവാചകനിലൂടെയും ദൈവം തന്റെ പ്രിയപ്പെട്ട ജനത്തോട് സംസാരിച്ചതും സങ്കീർത്തനം പരാമർശിക്കുന്നുണ്ട്. ദൈവം പരിശുദ്ധനാണെന്ന 3 തവണ ആവർത്തിക്കപ്പെടുന്ന പ്രസ്താവനയും അവനെ സ്തുതിക്കാൻ 2 തവണ ആവർത്തിച്ചുള്ള ആഹ്വാനവും സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. യാക്കോബിന്, അതായത് ഇസ്രായേൽ ജനത്തിന് നീതിയും ന്യായവും നടത്തിയവൻ യാഹ്വെയാണെന്ന പ്രഖ്യാപനവും സങ്കീർത്തനം നടത്തുന്നുണ്ട്. സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന പരിശുദ്ധനും രാജാവുമായ ദൈവത്തെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ സങ്കീർത്തനത്തിൽ യേശയ്യായുടെ വിളിയുമായി ബന്ധപ്പെട്ട യേശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ സ്വാധീനമുണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ കരുതുന്നു. ഇസ്രായേലിന്റെയും സർവപ്രപഞ്ചത്തിന്റെയും നാഥനായ യാഹ്വെയുടെ രാജത്വം, പ്രപഞ്ചത്തിന്മേലുള്ള അവന്റെ സർവാധികാരം, അന്ത്യവിധി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 93-ാം സങ്കീർത്തനത്തിൽ ആരംഭിക്കുന്ന 8 കീർത്തനങ്ങളിൽ 7-ാമത്തേതുമാണ് ഈ സങ്കീർത്തനം. പരിശുദ്ധനും ശക്തനും നീതിമാനുമായ ദൈവം. പരിശുദ്ധനും ശക്തനും നീതിമാനുമായ ദൈവമാണ് യാഹ്വെ എന്ന ഒരു ആശയമാണ് സങ്കീർത്തനത്തിലുടനീളം, പ്രത്യേകിച്ച് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. 93, 97 എന്നീ സങ്കീർത്തനങ്ങൾക്കു ശേഷം കർത്താവ് വാഴുന്നു എന്ന വാക്കുകളോടെ തുടങ്ങുന്ന 3-ാമത്തെ സങ്കീർത്തനം കൂടിയാണിത്. കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ, യാഹ്വെയുടെ മുന്നിൽ ജനതകൾ വിറകൊള്ളുകയും ഭൂമി കുലുങ്ങുകയും ചെയ്യട്ടെയെന്ന് സങ്കീർത്തകൻ എഴുതുന്നു. സിയോനിൽ, ജെറുസലേമിലും സകല ജനതകളുടെമേലും ഉന്നതനായ ദൈവമാണ് അവിടുന്ന്. സ്വർഗത്തിലും ഭൂമിയിലും പ്രപഞ്ചം മുഴുവനിലും തന്റെ സാന്നിധ്യമറിയിക്കുന്ന ദൈവം പക്ഷേ സിയോനെ തന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേക ഇടമായി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന ഒരു ചിന്തയും ഇവിടെ നമുക്കു കാണാം. ജനതകളുടെ ഇടയിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കപ്പെടുകയും ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ സങ്കീർത്തനവരികളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുക. ശക്തിയേക്കാളും അധികാരത്തെക്കാളും യാഹ്വെ സ്തുത്യർഹനാകുന്നത് അവന്റെ പരിശുദ്ധിയാലാണ് എന്ന് 3-ാം വാക്യത്തിൽ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവന്റെ നാമം മഹത്തും ഭീതിജനകവുമാണ്. സകലതിനും സകലർക്കും മേൽ അധികാരമുള്ള, എന്നാൽ ഇസ്രായേലിനെ പ്രത്യേകമായി കരുതുകയും പരിപാലിക്കുകയും അവർക്ക് സമീപസ്ഥനായിരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തെ ജനതകൾ സ്തുതിക്കട്ടെയെന്ന് സങ്കീർത്തനം ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ ശക്തിയും അവന്റെ നീതിയും ന്യായവും സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ് 4-ാം വാക്യം. സർവശക്തനായ അവൻ നീതിയെ സ്നേഹിക്കുന്നവനും ന്യായത്തെ സ്ഥാപിക്കുന്നവനുമാണ്. യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയതും അവനാണ്. യാഹ്വെ ശക്തനും തന്റെ ജനത്തിന് നീതിയും ന്യായവും നടത്തിക്കൊടുക്കുന്നവനുമാണെന്ന ബോധ്യമുള്ള ജനം കർത്താവിനെ പുകഴ്ത്തുകയും അവന്റെ പാദപീഠത്തിങ്കൽ പരിശുദ്ധനായ അവിടുത്തെ പ്രണമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പഴയ നിയമചിന്തയിൽ ദൈവത്തിന്റെ പാദപീഠം എന്നത് ദേവാലയം മാത്രമല്ല ഈ ഭൂമി മുഴുവനുമാണ് എന്ന ചിന്തയുടെ കൂടി പശ്ചാത്തലത്തിൽ ഭൂമി മുഴുവനിലും ദൈവസ്തുതികൾ ഉയരേണ്ടിയിരിക്കുന്നു എന്ന് ഈ സങ്കീർത്തനവാക്യങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും. മറ്റ് രാജ ദൈവ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ അധികാരവും ശക്തിയും ആധിപത്യവും സകലർക്കും സ്വീകാര്യമായ നന്മയിലും സംരക്ഷണത്തിലും അനുഗ്രഹങ്ങളിലും രക്ഷയിലും സത്യത്തിലും നീതിയിലുമാണ് വെളിവാക്കുന്നത്. സമീപസ്ഥനായ ദൈവവും ജനത്തിന്റെ ആരാധനയും. നാം ഇതുവരെ കണ്ട
തന്റെ ജനത്തോട് സമീപസ്ഥനായിരുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെന്ന ചിന്തയെ കൂടുതൽ ആഴപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് സങ്കീർത്തനത്തിന്റെ ആറുമുതലുള്ള വാക്യങ്ങളിൽ നാം കാണുക. ജനത്തോടുള്ള തന്റെ സാമീപ്യം ദൈവം പലപ്പോഴും വെളിപ്പെടുത്തിയത് ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകരിലൂടെയും നേതാക്കന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയുമാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ മാറ്റിവയ്ക്കാനാകാത്ത തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്ന മോശയും അഹറോനും സാമുവേലും ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ദൈവത്തിന് പ്രീതരായ സംവാദകരും ഇടനിലക്കാരുമായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകളുള്ള മനുഷ്യരായിരുന്നപ്പോഴും അവർ ജനത്തിനുവേണ്ടി വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും അവൻ അവരുടെ അപേക്ഷകൾക്ക് ഉത്തരമരുളുകയും ചെയ്തു. അനേകർക്ക് ദൈവഹിതമറിയാനും അതനുസരിച്ച് ജീവിക്കാനും സാധിച്ചത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ ഇടപെടലിലൂടെയാണ്. തന്റെ ജനത്തോട് കൂടെ വസിച്ച, മേഘസ്തംഭത്തിൽ നിന്ന് അവരോട് സംസാരിച്ച, അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളുമേകിയ ഒരു ദൈവത്തെ നാം പഴയ നിയമപുസ്തകങ്ങളിൽ കാണുന്നത് സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യം അനുസ്മരിപ്പിക്കുന്നുണ്ട്. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങിവരുന്നതും കർത്താവ് മോശയോട് സംസാരിക്കുന്നതും പുറപ്പാട് പുസ്തകത്തിന്റെ 33 അധ്യായത്തിലും സംഖ്യയുടെ പുസ്തകം 12 അധ്യായത്തിലും നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവപ്രീതിയുടെയും ന്യായത്തിന്റെയും അവന്റെ കരുണയുടെയും സംരക്ഷണത്തിന്റെയും ഭാഗം തന്നെയായിരുന്നു അവൻ തന്റെ ജനത്തിനേകിയ കൽപ്പനകൾ. അവന്റെ പ്രീതിക്കും അതുവഴി രക്ഷയ്ക്കും കാരണമാകുന്ന നിയമങ്ങൾ മോശയിലൂടെയെന്ന പോലെ അവൻ തന്റെ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയും ജനത്തെ അറിയിക്കുന്നുണ്ട്. തന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന, എന്നാൽ തന്നിലേക്ക് തിരികെയെത്തുന്നവരിൽ കനിയുന്ന, കോപത്തേക്കാൾ ക്ഷമയിലും കരുണയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ നീതിയും സ്നേഹവും നാം ഇസ്രായേലിന്റെ ദൈവത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധനായ ഈയൊരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവന്റെ വിശുദ്ധപർവ്വതത്തിൽ ജെറുസലേമിൽ ആരാധനയർപ്പിക്കുവാനും ജനം മുഴുവനെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഴയ നിയമജനമായ ഇസ്രായേലിനു മാത്രമല്ല സകലർക്കും സമീപസ്ഥനും സ്വീകാര്യനുമായ, എന്നാൽ ശക്തനും നീതിയും ന്യായവുമനുസരിച്ച് വിധിക്കുന്നവനും ഭൂമിയെയും സർവപ്രപഞ്ചത്തെയും ഭരിക്കുന്നവനുമായ യാഹ്വയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണർത്തുന്ന 99 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ വിശുദ്ധിയിൽ വാഴുന്ന ആ ദൈവത്തിനു മുൻപിൽ നിർമ്മലവും വിശുദ്ധവുമായ ഒരു ജീവിതം നയിക്കാനും നിരന്തരം ആരാധനയുടെയും സ്തുതിയുടേതുമായ മനോഭാവത്തോടെ ആയിരിക്കാനും സങ്കീർത്തനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് തിരിച്ചറിയാം. ദൈവികമായ പരിശുദ്ധിയും നീതിയും ന്യായവും നമ്മുടെ ജീവിതത്തിലും പുലർത്താനും പരിപാലകനും രക്ഷകനുമായ ദൈവത്തിൽ ശരണമർപ്പിച്ച് അവനോട് ചേർന്ന് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ലോകം നൽകുന്നവയിൽ നിന്ന് വ്യത്യസ്തമായി കുറവുകളില്ലാത്ത പാലിക്കപ്പെടുന്ന രക്ഷയുടെയും ജീവന്റെയും വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. പരിശുദ്ധനായ ദൈവത്തിന്റെ സിയോനിൽ ദൈവപാദങ്ങളിൽ ആരാധനയുടെയും സ്തുതിയുടെയും മനോഭാവത്തോടെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കാം. അവൻ നമുക്കും സമീപസ്ഥനായിരിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 99 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

എസ് ഡി സഭാംഗമായ സിസ്റ്റർ സൗമ്യ കവിയിൽ എഴുതി ജസ്റ്റിൻ അംബ്രോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ലിബിൻസ് കറിയാ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. കത്തോലിക്കാ സഭയും അർമേനിയൻ ഓർത്തഡോക്സ് സഭയുമുൾപ്പെടെയുള്ള മറ്റ് ക്രൈസ്തവ സഭകളും തമ്മിലുള്ള എക്യുമെനിക്കൽ ബന്ധം അനുസ്മരിച്ചും വിശ്വാസത്തിന്റെ ഐക്യത്തിൽ സഭയ്ക്കും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞും പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയും സിലീഷ്യ സിംഹാസനത്തിന്റെ അധ്യക്ഷൻ കാതോലിക്കോസ് പരിശുദ്ധ അരാം പ്രഥമനും 18 തിങ്കളാഴ്ചയാണ് ലബനനിലുൾപ്പെടെ മധ്യപൂർവ്വദേശങ്ങളിലെ ക്രൈസ്തവരുൾപ്പെടുന്ന പൊതുസമൂഹം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത്. ലബനൻ കടന്നുപോകുന്ന പ്രതിസന്ധികളെക്കുറിച്ച് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ച പാപ്പ ക്രൈസ്തവർക്ക് തങ്ങൾക്കിടയിൽ മാത്രമല്ല മറ്റ് സമൂഹങ്ങളിലെ ആളുകളുമായും തങ്ങളുടെ രാജ്യത്തിനുവേണ്ടി സാഹോദര്യപൂർണമായ ബന്ധം ശക്തിപ്പെടുത്താനുള്ള കടമയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. സമാധാന സ്ഥാപനത്തിനും സഹകരണത്തോടെയുള്ള സഹവാസത്തിനും സംവാദങ്ങൾക്കും ക്ഷണിക്കുന്ന പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മത്തരെല്ല പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം തന്റെ ആദ്യ പ്രഭാഷണത്തിൽ തന്നെ സമാധാനത്തിനുവേണ്ടി പാപ്പ നടത്തിയ ആഹ്വാനം സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ഇരുളടഞ്ഞ ഹൃദയങ്ങളെപ്പോലും സ്പർശിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ പിതാവിന്റെ തിരഞ്ഞെടുപ്പ് വാർഷികവുമായി ബന്ധപ്പെട്ട് പാപ്പായ്ക്കയച്ച സന്ദേശത്തിൽ പ്രസിഡന്റ് മത്തരെല്ല എഴുതി. സാഹോദര്യ ഐക്യദാർഢ്യ മനോഭാവത്തോടെ ആധുനിക കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ ഇന്നത്തെ യുവതലമുറയ്ക്കു സാധിക്കുമെന്ന വിശ്വാസം നിലനിർത്താനുള്ള പ്രചോദനമാണ് പരിശുദ്ധ പിതാവിന്റെ ഉദ്ബോധനങ്ങളും അഭ്യർത്ഥനകളുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സഭയ്ക്കും മാനവികതയ്ക്കും വേണ്ടി പരിശുദ്ധ പിതാവ് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രസിഡന്റ് മത്തരെല്ല ആശംസകൾ നേർന്നു. സംസ്കാര ഭാഷാ മത വൈവിധ്യങ്ങൾ ഭീഷണിയല്ലെന്നും അവയെ അവസരങ്ങളായി കാണണമെന്നും മലേഷ്യയിൽ നിന്നുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മലേഷ്യ സിംഗപ്പൂർ ബ്രൂണൈ രാജ്യങ്ങളിലെ കത്തോലിക്കാ സഭാമിത്രാന്മാരുടെ അദ്ലിമിന സന്ദർശനത്തിന്റെ ഭാഗമായി റോമിലെത്തിയ അവസരത്തിൽ 18 വത്തിക്കാൻ ന്യൂസിനനുവദിച്ച അഭിമുഖത്തിൽ പെനാങ് അതിരൂപതാധ്യക്ഷൻ കൂടിയായ കർദിനാൾ ഫ്രാൻസിസ് മതപീഡനങ്ങളുടെ നടുവിലും ക്രിസ്തുവിനെക്കുറിച്ച് എല്ലാവരോടും പ്രഘോഷിക്കാനുള്ള തങ്ങളുടെ വിളിയെക്കുറിച്ചും സംസാരിച്ചു. ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ മതപരമായ പ്രതിസന്ധികൾ ഉണ്ടെന്ന കാര്യം പരാമർശിച്ച കർദിനാൾ ഫ്രാൻസിസ് എന്നാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ന്യൂനപക്ഷമെന്നോ പീഡനങ്ങൾ നേരിടുന്ന സഭയെന്നോ ഉള്ള ഇരമനോഭാവത്തിന്റെ കിണിയിൽപ്പെടാതിരിക്കാനും ക്രിസ്തുവിനെ തുടർന്നും പ്രഘോഷിക്കാനുമാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടു. തെക്കുപടിഞ്ഞാറൻ അമേരിക്കയിലെ സാൻഡിയേഗോയിൽ 18 തിങ്കളാഴ്ചയുണ്ടായ ഒരു ഭീകരാക്രമണത്തിൽ മോസ്കിലുണ്ടായിരുന്ന 3 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സംഭവം കൂടുതൽ രൂക്ഷിതമാകുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണത്തിനു പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും വിദ്വേഷ കാരണങ്ങളാലാകാം ഈ സംഭവമുണ്ടായതെന്നാണ് അനുമാനിക്കുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. മോസ്കിലുണ്ടായ ആക്രമണത്തിനുശേഷം സമീപപ്രദേശത്തുള്ള മറ്റൊരിടത്തും വെടിവയ്പ്പുണ്ടായെങ്കിലും സംഭവത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും അക്രമികൾ 2 പേരും സ്വയം വെടിവെച്ചു മരിച്ചതായും പോലീസ് റിപ്പോർട്ട് ചെയ്തു. സംഭവങ്ങളെ തുടർന്ന് ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മോസ്കുകളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. മധ്യപൂർവ്വദേശങ്ങളിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടതെന്നു കരുതപ്പെടുന്ന ഈ ആക്രമണത്തിന് സമാനമായി മിഷിഗണിലുള്ള ഒരു സിനഗോഗിൽ കഴിഞ്ഞ മാർച്ചിലും ഒരു ആക്രമണമുണ്ടായിരുന്നു. കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും ഉഗാണ്ടയിലുമുള്ള കുട്ടികളെയും കുടുംബങ്ങളെയും ഏബോളയുടെ പിടിയിൽ നിന്ന് സംരക്ഷിക്കാനും രോഗവ്യാപനം നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനുമായി 50 ടണ്ണോളം സഹായ സാമഗ്രികൾ എത്തിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഇരു രാജ്യങ്ങളിലും ഏബോള മൂലമുള്ള നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന പ്രദേശത്ത് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള പൊതു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് യുണിസെഫ് ഇത്തരമൊരു സഹായമെത്തിച്ചത്. മെയ് 18 തീയതിക്കുള്ളിൽ കോംഗോയിൽ 80 പേരും ഉഗാണ്ടയിൽ ഒരാളും ഏബോള വൈറസ് ബാധിച്ച് മരണമടഞ്ഞിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

99-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. സിയോൻ മലയിൽ തന്റെ മഹത്വം വെളിവാക്കുന്ന ദൈവത്തിന് സ്തുതിയേകാൻ ഇസ്രായേൽ ജനതയെ ക്ഷണിക്കുന്ന ഒരു ഗീതമാണ് 99-ാം സങ്കീർത്തനം. ഇസ്രായേലിനെ തന്റെ ജനമായി തിരഞ്ഞെടുത്ത് അവർക്ക് പാലിക്കാനായി ഒരു നിയമവ്യവസ്ഥ നൽകുന്നതിലും ദൈവമഹത്വമാണ് വെളിവാകുന്നത്. മോശയിലൂടെയും അഹറോനിലൂടെയും സാമുവേൽ പ്രവാചകനിലൂടെയും ദൈവം തന്റെ പ്രിയപ്പെട്ട ജനത്തോട് സംസാരിച്ചതും സങ്കീർത്തനം പരാമർശിക്കുന്നുണ്ട്. ദൈവം പരിശുദ്ധനാണെന്ന 3 തവണ ആവർത്തിക്കപ്പെടുന്ന പ്രസ്താവനയും അവനെ സ്തുതിക്കാൻ 2 തവണ ആവർത്തിച്ചുള്ള ആഹ്വാനവും സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. യാക്കോബിന്, അതായത് ഇസ്രായേൽ ജനത്തിന് നീതിയും ന്യായവും നടത്തിയവൻ യഹ്വയാണെന്ന പ്രഖ്യാപനവും സങ്കീർത്തനം നടത്തുന്നുണ്ട്. സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കുന്ന പരിശുദ്ധനും രാജാവുമായ ദൈവത്തെ ആരാധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ സങ്കീർത്തനത്തിൽ യേശയ്യായുടെ വിളിയുമായി ബന്ധപ്പെട്ട യേശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ സ്വാധീനമുണ്ടെന്ന് ബൈബിൾ പണ്ഡിതന്മാർ കരുതുന്നു. ഇസ്രായേലിന്റെയും സർവപ്രപഞ്ചത്തിന്റെയും നാഥനായ യഹ്വയുടെ രാജത്വം, പ്രപഞ്ചത്തിന്മേലുള്ള അവന്റെ സർവാധികാരം, അന്ത്യവിധി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 93-ാം സങ്കീർത്തനത്തിൽ ആരംഭിക്കുന്ന 8 കീർത്തനങ്ങളിൽ 7-ാമത്തേതുമാണ് ഈ സങ്കീർത്തനം. പരിശുദ്ധനും ശക്തനും നീതിമാനുമായ ദൈവം. പരിശുദ്ധനും ശക്തനും നീതിമാനുമായ ദൈവമാണ് യഹ്വേ എന്ന ഒരു ആശയമാണ് സങ്കീർത്തനത്തിലുടനീളം, പ്രത്യേകിച്ച് സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. 93, 97 എന്നീ സങ്കീർത്തനങ്ങൾക്കു ശേഷം കർത്താവ് വാഴുന്നു എന്ന വാക്കുകളോടെ തുടങ്ങുന്ന 3-ാമത്തെ സങ്കീർത്തനം കൂടിയാണിത്. കെരൂബുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തിന്റെ, യഹ്വയുടെ മുന്നിൽ ജനതകൾ വിറകൊള്ളുകയും ഭൂമി കുലുങ്ങുകയും ചെയ്യട്ടെയെന്ന് സങ്കീർത്തകൻ എഴുതുന്നു. സിയോനിൽ, ജെറുസലേമിലും സകല ജനതകളുടെ മേലും ഉന്നതനായ ദൈവമാണ് അവിടുന്ന്. സ്വർഗത്തിലും ഭൂമിയിലും പ്രപഞ്ചം മുഴുവനിലും തന്റെ സാന്നിധ്യമറിയിക്കുന്ന ദൈവം പക്ഷേ സിയോനെ തന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേക ഇടമായി തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന ഒരു ചിന്തയും ഇവിടെ നമുക്കു കാണാം. ജനതകളുടെ ഇടയിൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കപ്പെടുകയും ദൈവത്തിന്റെ സാമീപ്യം അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ സങ്കീർത്തനവരികളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുക. ശക്തിയേക്കാളും അധികാരത്തെക്കാളും യഹ്വേ സ്തുത്യർഹനാകുന്നത് അവന്റെ പരിശുദ്ധിയാലാണ് എന്ന് 3-ാം വാക്യത്തിൽ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവന്റെ നാമം മഹത്തും ഭീതിജനകവുമാണ്. സകലതിനും സകലർക്കും മേൽ അധികാരമുള്ള, എന്നാൽ ഇസ്രായേലിനെ പ്രത്യേകമായി കരുതുകയും പരിപാലിക്കുകയും അവർക്ക് സമീപസ്ഥനായിരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ നാമത്തെ ജനതകൾ സ്തുതിക്കട്ടെയെന്ന് സങ്കീർത്തനം ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ ശക്തിയും അവന്റെ നീതിയും ന്യായവും സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവനയാണ് 4-ാം വാക്യം. സർവശക്തനായ അവൻ നീതിയെ സ്നേഹിക്കുന്നവനും ന്യായത്തെ സ്ഥാപിക്കുന്നവനുമാണ്. യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയതും അവനാണ്. യഹ്വേ ശക്തനും തന്റെ ജനത്തിന് നീതിയും ന്യായവും നടത്തിക്കൊടുക്കുന്നവനുമാണെന്ന ബോധ്യമുള്ള ജനം കർത്താവിനെ പുകഴ്ത്തുകയും അവന്റെ പാദപീഠത്തിങ്കൽ പരിശുദ്ധനായ അവിടുത്തെ പ്രണമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. പഴയ നിയമചിന്തയിൽ ദൈവത്തിന്റെ പാദപീഠം എന്നത് ദേവാലയം മാത്രമല്ല ഈ ഭൂമി മുഴുവനുമാണ് എന്ന ചിന്തയുടെ കൂടി പശ്ചാത്തലത്തിൽ ഭൂമി മുഴുവനിലും ദൈവസ്തുതികൾ ഉയരേണ്ടിയിരിക്കുന്നു എന്ന് ഈ സങ്കീർത്തനവാക്യങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാനാകും. മറ്റ് രാജ ദൈവ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ അധികാരവും ശക്തിയും ആധിപത്യവും സകലർക്കും സ്വീകാര്യമായ നന്മയിലും സംരക്ഷണത്തിലും അനുഗ്രഹങ്ങളിലും രക്ഷയിലും സത്യത്തിലും നീതിയിലുമാണ് വെളിവാക്കുന്നത്. സമീപസ്ഥനായ ദൈവവും ജനത്തിന്റെ ആരാധനയും. നാം ഇതുവരെ കണ്ട
തന്റെ ജനത്തോട് സമീപസ്ഥനായിരുന്ന ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെന്ന ചിന്തയെ കൂടുതൽ ആഴപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് സങ്കീർത്തനത്തിന്റെ ആറുമുതലുള്ള വാക്യങ്ങളിൽ നാം കാണുക. ജനത്തോടുള്ള തന്റെ സാമീപ്യം ദൈവം പലപ്പോഴും വെളിപ്പെടുത്തിയത് ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകരിലൂടെയും നേതാക്കന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയുമാണ്. ഇസ്രായേൽ ചരിത്രത്തിൽ മാറ്റിവയ്ക്കാനാകാത്ത തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്ന മോശയും അഹറോനും സാമുവേലും ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ദൈവത്തിന് പ്രീതരായ സംവാദകരും ഇടനിലക്കാരുമായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ കുറവുകളുള്ള മനുഷ്യരായിരുന്നപ്പോഴും അവർ ജനത്തിനുവേണ്ടി വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും അവൻ അവരുടെ അപേക്ഷകൾക്ക് ഉത്തരമരുളുകയും ചെയ്തു. അനേകർക്ക് ദൈവഹിതമറിയാനും അതനുസരിച്ച് ജീവിക്കാനും സാധിച്ചത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരുടെ ഇടപെടലിലൂടെയാണ്. തന്റെ ജനത്തോട് കൂടെ വസിച്ച, മേഘസ്തംഭത്തിൽ നിന്ന് അവരോട് സംസാരിച്ച, അവർക്ക് കൽപ്പനകളും ചട്ടങ്ങളുമേകിയ ഒരു ദൈവത്തെ നാം പഴയ നിയമപുസ്തകങ്ങളിൽ കാണുന്നത് സങ്കീർത്തനത്തിന്റെ ഏഴാം വാക്യം അനുസ്മരിപ്പിക്കുന്നുണ്ട്. മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങിവരുന്നതും കർത്താവ് മോശയോട് സംസാരിക്കുന്നതും പുറപ്പാട് പുസ്തകത്തിന്റെ 33 അധ്യായത്തിലും സംഖ്യയുടെ പുസ്തകം 12 അധ്യായത്തിലും നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവപ്രീതിയുടെയും ന്യായത്തിന്റെയും അവന്റെ കരുണയുടെയും സംരക്ഷണത്തിന്റെയും ഭാഗം തന്നെയായിരുന്നു അവൻ തന്റെ ജനത്തിനേകിയ കൽപ്പനകൾ. അവന്റെ പ്രീതിക്കും അതുവഴി രക്ഷയ്ക്കും കാരണമാകുന്ന നിയമങ്ങൾ മോശയിലൂടെയെന്ന പോലെ അവൻ തന്റെ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെയും ജനത്തെ അറിയിക്കുന്നുണ്ട്. തന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന, എന്നാൽ തന്നിലേക്ക് തിരികെയെത്തുന്നവരിൽ കനിയുന്ന, കോപത്തേക്കാൾ ക്ഷമയിലും കരുണയിലും മുന്നിൽ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ നീതിയും സ്നേഹവും നാം ഇസ്രായേലിന്റെ ദൈവത്തിൽ കാണുന്നുണ്ട്. പരിശുദ്ധനായ ഈയൊരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവന്റെ വിശുദ്ധപർവ്വതത്തിൽ ജെറുസലേമിൽ ആരാധനയർപ്പിക്കുവാനും ജനം മുഴുവനെയും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സങ്കീർത്തനം അവസാനിക്കുന്നത്. സങ്കീർത്തനം ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പഴയ നിയമജനമായ ഇസ്രായേലിനു മാത്രമല്ല സകലർക്കും സമീപസ്ഥനും സ്വീകാര്യനുമായ, എന്നാൽ ശക്തനും നീതിയും ന്യായവുമനുസരിച്ച് വിധിക്കുന്നവനും ഭൂമിയെയും സർവപ്രപഞ്ചത്തെയും ഭരിക്കുന്നവനുമായ യാഹ്വയെക്കുറിച്ചുള്ള ചിന്തകൾ ഉണർത്തുന്ന 99 സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ വിശുദ്ധിയിൽ വാഴുന്ന ആ ദൈവത്തിനു മുൻപിൽ നിർമ്മലവും വിശുദ്ധവുമായ ഒരു ജീവിതം നയിക്കാനും നിരന്തരം ആരാധനയുടെയും സ്തുതിയുടേതുമായ മനോഭാവത്തോടെ ആയിരിക്കാനും സങ്കീർത്തനം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് തിരിച്ചറിയാം. ദൈവികമായ പരിശുദ്ധിയും നീതിയും ന്യായവും നമ്മുടെ ജീവിതത്തിലും പുലർത്താനും പരിപാലകനും രക്ഷകനുമായ ദൈവത്തിൽ ശരണമർപ്പിച്ച് അവനോട് ചേർന്ന് ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ലോകം നൽകുന്നവയിൽ നിന്ന് വ്യത്യസ്തമായി കുറവുകളില്ലാത്ത പാലിക്കപ്പെടുന്ന രക്ഷയുടെയും ജീവന്റെയും വാഗ്ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. പരിശുദ്ധനായ ദൈവത്തിന്റെ സിയോനിൽ ദൈവപാദങ്ങളിൽ ആരാധനയുടെയും സ്തുതിയുടെയും മനോഭാവത്തോടെ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കാം. അവൻ നമുക്കും സമീപസ്ഥനായിരിക്കട്ടെ. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 99 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര.

എസ് ഡി സഭാംഗമായ സിസ്റ്റർ സൗമ്യ കവിയിൽ എഴുതി ജസ്റ്റിൻ അംബ്രോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ലിബിൻസ് കറിയാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടർച്ചയായ ആക്രമണങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന ലബനനിലേതുൾപ്പെടെ മധ്യപൂർവ്വ ദേശങ്ങളിലെ ആളുകൾക്ക് സമാധാനം ലഭ്യമാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലബനൻ ആസ്ഥാനമായുള്ള സിലീഷ്യ സിംഹാസനത്തിന്റെ അധ്യക്ഷൻ കാതോലിക്കോസ് പരിശുദ്ധ ആരാം പ്രഥമന്റെ കൂടി സാന്നിധ്യത്തിലായിരുന്നു മെയ് 20 ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പൊതുകൂടിക്കാഴ്ച മധ്യേ പരിശുദ്ധ പിതാവ് ഇത്തരമൊരു പ്രാർത്ഥന നടത്തിയത്. മെയ് 18 തിങ്കളാഴ്ച അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് കാതോലിക്കോസുമൊത്ത് കൂടിക്കാഴ്ച നടത്തിയ അവസരത്തിലും ലബനനും മധ്യപൂർവ്വ ദേശങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്ത പരിശുദ്ധ പിതാവ് അവിടുത്തെ ജനം കടന്നുപോകുന്ന സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തനിക്കൊപ്പം പൊതുകൂടിക്കാഴ്ചാവേദി പങ്കിട്ട കാതോലിക്കോസിന് സ്വാഗതമേകിയ പാപ്പ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തനിക്കുള്ള സന്തോഷം പ്രത്യേകം എടുത്തു പറഞ്ഞു. സാഹോദര്യപൂർണമായ ഈ സന്ദർശനം ഇരുസഭകളും തമ്മിലുള്ള ഐക്യവും ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണെന്നും സഭകൾ തമ്മിലുള്ള പൂർണമായ ഐക്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാണെന്നും പാപ്പ പ്രസ്താവിച്ചു. ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ സമാധാനം സംരക്ഷിക്കുന്നതിനുള്ള ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശവും സമാധാന

0: ഒരു വാഗ്ദാനമാണെന്നും അത് സമാധാനം സംരക്ഷിക്കുന്നതിനായുള്ള വ്യക്തമായ തീരുമാനങ്ങളിലൂടെ നിരന്തരം പോഷിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്പിന്റെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ വേരൂന്നിയ മൂല്യങ്ങളാണ് സമാധാനം പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനും ഇവിടുത്തെ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിയ കർദിനാൾ, മനുഷ്യന്റെ അന്തസ്സ് ഒരിക്കലും ലംഘിക്കപ്പെടരുതാത്തതാണെന്നും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഊന്നിപ്പറഞ്ഞു. ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന് തങ്ങളുടെ രാജ്യത്തെ സമർപ്പിക്കാനൊരുങ്ങി വടക്കേ അമേരിക്കയിലെ കത്തോലിക്കാ മെത്രാൻ സമിതി തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂൺ 11-നായിരിക്കും ഈ സുപ്രധാന ചടങ്ങു നടക്കുകയെന്ന് മെത്രാൻ സമിതി വ്യക്തമാക്കി. ജൂൺ 10 മുതൽ 12 വരെ തീയതികളിൽ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന മെത്രാൻ സമിതി പ്ലീനറി സമ്മേളനത്തിൽ വെച്ചായിരിക്കും രാജ്യത്തെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രാദേശിക കത്തോലിക്കാ സഭാ നേതൃത്വം സമർപ്പിക്കുക. രാജ്യത്ത് നടക്കുന്ന ഈ സുപ്രധാന ചടങ്ങിന് ഒരുക്കമായി 250 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്താനും 250 കാരുണ്യപ്രവൃത്തികൾ നടത്താനും രാജ്യത്തെ ഇടവകകളെയും വിശ്വാസികളെയും മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു. അമേരിക്കൻ മെത്രാൻ സമിതി പ്രസിഡന്റും ഒക്ലഹോമ അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് പോൾ കോക്ലിയായിരിക്കും പ്ലീനറി സമ്മേളനത്തിൽ പ്രഥമ പ്രഭാഷണം നടത്തുക. ജൂലൈ 4-ാം തീയതിയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം. സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം നൽകി ദക്ഷിണ സുഡാനിലെ ടോംബുറ യാംബിയോ കൌണ്ടിയുടെ ബിഷപ്പായ എഡ്വേർഡ് ഹിബോറോ കുസാല രാജ്യത്തെ ഭരണനേതൃത്വവും സഭാധനേയരും യുവാക്കളും സ്ത്രീകളും കുടുംബങ്ങളും സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും പാലങ്ങളാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യഥാർത്ഥ സമാധാനം സംവാദങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നതെന്നും അതിനായി പരസ്പര ബഹുമാനവും ഐക്യവും വളർത്തണമെന്നും നേതാക്കൾ തങ്ങളുടെ ജനങ്ങളോട് സത്യസന്ധമായി സംസാരിക്കണമെന്നും ദക്ഷിണ സുഡാന്റെ സ്വാതന്ത്ര്യചരിത്രത്തെ ആദരിക്കാനും ഓർമ്മിക്കാനും രാജ്യമെമ്പാടുമുള്ള സമൂഹങ്ങൾ ഒത്തുകൂടുന്ന ചടങ്ങിൽ സംസാരിക്കവെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രാർത്ഥനയിലേക്ക് മടങ്ങിവരാനും അദ്ദേഹം ഏവരെയും ക്ഷണിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പുതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ 2-ാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ജനതകളുടെ പ്രകാശം എന്നർത്ഥം വരുന്ന ലൂമൻ ജെൻസിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി കന്യകാമറിയം സഭയുടെ മാതൃക എന്ന വിഷയത്തിൽ ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹബന്ധത്തിലും രക്ഷാകര രഹസ്യത്തിലും പരിശുദ്ധാമ്മയുടെ സ്ഥാനവും മാതൃകയും എടുത്തുകാട്ടിയ പാപ്പ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ സഭയെ സ്നേഹിക്കാനും സഭയുടെ ഭാഗമായി സ്വയം തിരിച്ചറിയാനും ക്ഷണിച്ചുകൊണ്ടാണ് മെയ് 13-ാം തീയതി ബുധനാഴ്ച വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പതിവുപോലെ ഉദ്ബോധനം നടത്തിയത്. പുതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു. പരിശുദ്ധപിതാവിന്റെ പ്രബോധന പ്രഭാഷണത്തിന് മുൻപായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 13-ും 14-ും വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
1: Dagli atti degli apostoli, entrati in città, salirono nella stanza al piano superiore dove erano soliti riunirsi.
0: അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും

0: മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു.
1: Insieme ad alcune donne e a Maria, la madre di Gesù, e ai fratelli di lui. Parola di Dio.
0: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
2: Cari fratelli e sorelle, buongiorno e benvenuti. Il Concilio Vaticano II ha voluto dedicare l'ultimo capitolo della Costituzione dogmatica sulla Chiesa alla Vergine Maria.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം, സ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിന്റെ പ്രമാണരേഖയുടെ അവസാന അധ്യായം പരിശുദ്ധ കന്യകാമറിയത്തിനായാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവളെ അതിശ്രേഷ്ഠയായും തികച്ചും വ്യത്യസ്തയായ സഭാംഗമായും വിശ്വാസത്തിലും സ്നേഹത്തിലും ഏറ്റവും മികച്ച മാതൃകയായും സഭ അംഗീകരിക്കുന്നു. മാംസമായി തീർന്ന ദൈവപുത്രനെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനു കീഴിൽ സ്വീകരിക്കുകയും അവന് ജന്മമേകുകയും ചെയ്ത അവളിൽ എപ്രകാരമാണ് മുഴുവൻ സഭാസമൂഹത്തിന്റെയും ഉത്തമ മാതൃകയെയും അംഗത്തെയും അമ്മയെയും തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. തന്നിൽ പൂർത്തീകരിക്കപ്പെട്ട കൃപയുടെ പ്രവൃത്തിയാൽ സ്വയം രൂപപ്പെടാൻ വിട്ടുകൊടുക്കുകയും തന്റെ വിശ്വാസത്താലും കന്യകാസ്നേഹത്താലും അത്യുന്നതന്റെ ദാനത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് മുഴുവൻ സഭയും ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്തിനാണോ അതിന്റെ ഉത്തമ മാതൃകയായി മറിയം മാറുന്നു. സഭയ്ക്കുള്ള ഈ വിളി കർത്താവിന്റെ വചനത്തിന്റെ സൃഷ്ടിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയമായി ജനിച്ച ദൈവമക്കളുടെ അമ്മയുമാകാനുള്ളതാണ്. മാത്രവുമല്ല, ദൈവത്തിന്റെ വിശുദ്ധജനവുമായുള്ള കൂട്ടായ്മയിൽ ദൈവികരഹസ്യത്തോടുള്ള നിരുപാധികമായ തുറന്ന മനസ്സിന്റെ ഉത്തമമായ രൂപം നൽകപ്പെടുന്ന ഏറ്റവും മികച്ച വിശ്വാസി എന്ന നിലയിൽ മറിയം സഭാസമൂഹത്തിന്റെ മികച്ച അംഗമാണ്. അവസാനമായി, നമുക്കിടയിലേക്ക് വന്ന നിത്യപ്രിയനായ തന്റെ മകനിലൂടെ സ്നേഹിക്കപ്പെടുന്ന മക്കളെ ജനിപ്പിക്കുന്നതിനാൽ മറിയം മുഴുവൻ സഭയുടെയും അമ്മയാകുന്നു എന്നതിനാൽ മുഴുവൻ സഭയ്ക്കും താൻ ശ്രവിക്കപ്പെടുമെന്നും സംരക്ഷിക്കപ്പെടുമെന്നും സ്നേഹിക്കപ്പെടുമെന്നുമുള്ള ഉറപ്പോടെയും പുത്രസഹജമായ വിശ്വാസത്തോടെയും അവളിലേക്ക് തിരിയാൻ കഴിയും.
2: e amata. Si potrebbe esprimere l'insieme di queste caratteristiche della Vergine Maria parlando di lei come della donna icona del mistero.
0: പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഈ പ്രത്യേകതകളെയെല്ലാം ഒരുമിച്ചു ചേർത്ത് അവളെ രഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീ, വുമൺ ഐക്കൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാകും. സ്ത്രീ എന്ന പദം ഉപയോഗിക്കുന്നത് വഴി മിശിഹായുടെ അമ്മയാകുകയെന്ന അസാധാരണ അനുഭവം ജീവിക്കാൻ സാധിച്ച ഈ ഇസ്രായേൽ പുത്രിയുടെ ചരിത്രപരമായ മൂർത്തതയാണ് എടുത്തുകാണിക്കപ്പെടുന്നത്. ഐക്കൺ, പ്രതീകം എന്ന പ്രയോഗത്തിലൂടെ അവരോഹണത്തിന്റെയും ആരോഹണത്തിന്റെയും ഇരട്ട ചലനങ്ങൾ അവളിൽ സാക്ഷാത്കരിക്കപ്പെടുന്നുവെന്നത് നാം ഊന്നിപ്പറയുന്നു. അവളിലാണ് ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള സൗജന്യമായ തിരഞ്ഞെടുപ്പും ദൈവത്തിലുള്ള വിശ്വാസത്തിന് അവളേകുന്ന സ്വതന്ത്രമായ സമ്മതവും വിളങ്ങുന്നത്. അതുകൊണ്ടുതന്നെ ഒരിക്കൽ മറഞ്ഞിരുന്നതും യേശുക്രിസ്തുവിൽ അതിന്റെ പൂർണതയിൽ വെളിപ്പെട്ടതുമായ ദൈവിക രക്ഷാകര പദ്ധതിയുടെ ദൈവികരഹസ്യത്തിന്റെ പ്രതീകമായ സ്ത്രീയാണ് മറിയം. രക്ഷാകര പ്രവൃത്തിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിനായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ സ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ഉദ്ബോധനമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമുക്ക് നൽകിയത്. രക്ഷയുടെ ഏകമധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്നും പരിശുദ്ധാമ്മ ക്രിസ്തുവിന്റെ ഈ അതുല്യമായ മാധ്യസ്ഥ്യത്തെ ഒരു തരത്തിലും മറയ്ക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതിന്റെ ശക്തി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും കൗൺസിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം വചനം മാംസമാകുകയെന്ന പദ്ധതിയുടെ ഭാഗമായി ദൈവമാതാവാകാനായി അനാദിമുതൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന പരിശുദ്ധ കന്യക തന്റെ അനുസരണം, വിശ്വാസം, പ്രത്യാശ, ആർദ്രമായ സ്നേഹം എന്നിവയാൽ ആത്മാക്കളുടെ അഭൗമികമായ ജീവൻ തിരികെ നൽകാനുള്ള രക്ഷകന്റെ പദ്ധതിയോട് തികച്ചും അതുല്യമായ രീതിയിൽ സഹകരിച്ചു. ഇക്കാരണത്താൽ അവൾ കൃപയുടെ ക്രമത്തിൽ നമുക്ക് അമ്മയായിത്തീർന്നു.
2: Per restaurare la vita soprannaturale delle anime. Per questo ella è diventata per noi madre nell'ordine della grazia.
0: സഭയുടെ രഹസ്യാത്മകത പരിശുദ്ധ കന്യകാമറിയത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ദൈവജനം അവളിൽ തങ്ങളുടെ ഉദ്ഭവവും മാതൃകയും ദേശവും പ്രതിനിധീകരിക്കപ്പെട്ടു കാണുന്നു. കർത്താവിന്റെ അമ്മയിൽ സഭ തന്റെ തന്നെ രഹസ്യത്തെയാണ് ധ്യാനിക്കുന്നത്. ഇത് അവൾ വിളിക്കപ്പെട്ടിരിക്കുന്ന കന്യാപരമായ വിശ്വാസത്തിൻ്റെയോ മാതൃപരമായ സ്നേഹത്തിൻ്റെയോ വൈവാഹിക ഉടമ്പടിയുടെയോ മാതൃക മറിയത്തിൽ കാണുന്നതിനാൽ മാത്രമല്ല, മറിച്ച് അതിൻ്റെ മാതൃകാരൂപത്തെ, താൻ എന്തായിരിക്കാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ മാതൃകാപരമായ രൂപത്തെ അവളിൽ തിരിച്ചറിയുന്നതിനാലാണ്. നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ ലൂമൻ ജെൻസിയുമിൽ കന്യകാമാതാവിനെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ സഭയെ സ്നേഹിക്കാനും വരാനിരിക്കുന്നതും മഹത്വത്തിൽ പൂർണമായി സാക്ഷാത്കരിക്കപ്പെടുന്നതുമായ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി അവളിലൂടെ ശുശ്രൂഷ ചെയ്യാനുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കു മുന്നിലുള്ള പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉന്നത മാതൃകയാൽ സ്വയം ചോദ്യം ചെയ്യപ്പെടാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മോട് ആവശ്യപ്പെടുന്നവയ്ക്ക് അവളുടെ മാതൃകയിൽ ഉത്തരം നൽകാൻ കഴിയുന്നതിനു വേണ്ടി തന്റെ മാധ്യസ്ഥ്യത്തിലൂടെ നമ്മെ സഹായിക്കണമേയെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം. സഭയിലുള്ള എന്റെ അംഗത്വം ഞാൻ എളിമയുള്ളതും സജീവവുമായ വിശ്വാസത്തോടെ ജീവിക്കുന്നുണ്ടോ? തന്റെ അനന്തമായ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാനായി ദൈവം എനിക്കു നൽകിയ ഉടമ്പടിയുടെ സമൂഹത്തെ അതിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ടോ? ദൈവം തന്ന ഇടയന്മാരോടുള്ള അനുസരണത്തിലൂടെ സഭയുടെ ജീവിക്കുന്ന ഭാഗമാണ് ഞാനെന്ന് തിരിച്ചറിയുന്നുണ്ടോ? സഭയുടെ ഉത്തമ മാതൃകയും അംഗവും മാതാവുമെന്ന നിലയിൽ മറിയത്തെ കണ്ട് അവളുടെ പുത്രന്റെ വിശ്വസ്ത ശിഷ്യനായിരിക്കുന്നതിൽ സഹായിക്കാനായി അവളോട് അപേക്ഷിക്കാറുണ്ടോ? സഹോദരീ സഹോദരന്മാരെ, മറിയത്തിൻ്റെ മേൽ ഇറങ്ങി വന്നതും എളിമയോടും വിശ്വാസത്തോടും കൂടി നാം അപേക്ഷിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ അത്ഭുതകരമായ യാഥാർത്ഥ്യങ്ങൾ ജീവിക്കാൻ നമ്മെ സഹായിക്കട്ടെ. സഭയുടെ പ്രാമാണികരേഖയായ ലൂമൻ ജെൻസിയും ആഴത്തിൽ പഠിച്ച ശേഷം പരിശുദ്ധ അമ്മയായ സഭയോടുള്ള സ്നേഹം നമ്മിൽ വളരാനുള്ള ദാനം നമുക്കായി കന്യകാമറിയത്തോട് അപേക്ഷിക്കാം. അപ്രകാരം സംഭവിക്കട്ടെ.
2: Chiediamo alla Vergine di ottenerci questo dono. Ci cresca in tutti noi l'amore per la Santa Madre Chiesa. Così sia.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടർച്ചയായ ആക്രമണങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന ലബനനിലേതുൾപ്പെടെ മധ്യപൂർവ്വദേശങ്ങളിലെ ആളുകൾക്ക് സമാധാനം ലഭ്യമാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലബനൻ ആസ്ഥാനമായുള്ള സിലീഷ്യ സിംഹാസനത്തിന്റെ അധ്യക്ഷൻ കാതോലിക്കോസ് പരിശുദ്ധ ആരാം പ്രഥമന്റെ കൂടി സാന്നിധ്യത്തിലായിരുന്നു മെയ് 20 ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പൊതുകൂടിക്കാഴ്ച മധ്യേ പരിശുദ്ധ പിതാവ് ഇത്തരമൊരു പ്രാർത്ഥന നടത്തിയത്. മെയ് 18 തിങ്കളാഴ്ച അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് കാതോലിക്കോസുമൊത്ത് കൂടിക്കാഴ്ച നടത്തിയ അവസരത്തിലും ലബനനും മധ്യപൂർവ്വദേശങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്ത പരിശുദ്ധ പിതാവ് അവിടുത്തെ ജനം കടന്നുപോകുന്ന സ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തനിക്കൊപ്പം പൊതുകൂടിക്കാഴ്ചാവേദി പങ്കിട്ട കാതോലിക്കോസിന് സ്വാഗതമേകിയ പാപ്പ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തനിക്കുള്ള സന്തോഷം പ്രത്യേകം എടുത്തു പറഞ്ഞു. സാഹോദര്യപൂർണമായ ഈ സന്ദർശനം ഇരുസഭകളും തമ്മിലുള്ള ഐക്യവും ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണെന്നും സഭകൾ തമ്മിലുള്ള പൂർണമായ ഐക്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാണെന്നും പാപ്പ പ്രസ്താവിച്ചു. ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ സമാധാനം സംരക്ഷിക്കുന്നതിനുള്ള ലിയോ 14-ാമൻ പാപ്പയുടെ സന്ദേശവും സമാധാനം സംരക്ഷിക്കാനുള്ള യൂറോപ്പിന്റെ പ്രതിബദ്ധത പുതുക്കണമെന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ ആഹ്വാനവും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. മെയ് 19 ചൊവ്വാഴ്ച ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിന്റെ പ്ലീനറി സമ്മേളനത്തിൽ യൂറോപ്യൻ ഏകീകരണത്തിനും യൂറോപ്യൻ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനും പ്രചരണത്തിനും നിർണായക സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്കു നൽകുന്ന ആദ്യ യൂറോപ്യൻ ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു കർദിനാൾ പരോളിൻ. ജനങ്ങൾ തമ്മിലുള്ള ഐക്യവും സഹവർത്തിത്വവും യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിക്ഷിപ്തമായ ഒരു വാഗ്ദാനമാണെന്നും അത് സമാധാനം സംരക്ഷിക്കുന്നതിനായുള്ള വ്യക്തമായ തീരുമാനങ്ങളിലൂടെ നിരന്തരം പോഷിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്പിന്റെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ വേരൂന്നിയ മൂല്യങ്ങളാണ് സമാധാനം പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനും ഇവിടുത്തെ സമൂഹത്തെ പ്രചോദിപ്പിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തിയ കർദിനാൾ മനുഷ്യന്റെ അന്തസ്സ് ഒരിക്കലും ലംഘിക്കപ്പെടരുതാത്തതാണെന്നും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ഊന്നിപ്പറഞ്ഞു. ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന് തങ്ങളുടെ രാജ്യത്തെ സമർപ്പിക്കാനൊരുങ്ങി വടക്കേ അമേരിക്കയിലെ കത്തോലിക്കാമെത്രാൻ സമിതി. തങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂൺ 11-നായിരിക്കും ഈ സുപ്രധാന ചടങ്ങു നടക്കുകയെന്ന് മെത്രാൻ സമിതി വ്യക്തമാക്കി. ജൂൺ 10 മുതൽ 12 വരെ തീയതികളിൽ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന മെത്രാൻ സമിതി പ്ലീനറി സമ്മേളനത്തിൽ വെച്ചായിരിക്കും രാജ്യത്തെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രാദേശിക കത്തോലിക്കാ സഭാ നേതൃത്വം സമർപ്പിക്കുക. രാജ്യത്ത് നടക്കുന്ന ഈ സുപ്രധാന ചടങ്ങിന് ഒരുക്കമായി 250 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്താനും 250 കാരുണ്യപ്രവൃത്തികൾ നടത്താനും രാജ്യത്തെ ഇടവകകളെയും വിശ്വാസികളെയും മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു. അമേരിക്കൻ മെത്രാൻ സമിതി പ്രസിഡന്റും ഒക്ലഹോമ അതിരൂപതാധ്യക്ഷനുമായ ആർച്ച് ബിഷപ്പ് പോൾ കോക്ലിയായിരിക്കും പ്ലീനറി സമ്മേളനത്തിൽ പ്രഥമ പ്രഭാഷണം നടത്തുക. ജൂലൈ 4-ാം തീയതിയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം. സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം നൽകി ദക്ഷിണ സുഡാനിലെ ടോംബുറ യാംബിയോ കൌണ്ടിയുടെ ബിഷപ്പായ എഡ്വേർഡ് ഹിബോറോ കുസാല. രാജ്യത്തെ ഭരണനേതൃത്വവും സഭാധനേയരും യുവാക്കളും സ്ത്രീകളും കുടുംബങ്ങളും സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും പാലങ്ങളാകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യഥാർത്ഥ സമാധാനം സംവാദങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നതെന്നും അതിനായി പരസ്പര ബഹുമാനവും ഐക്യവും വളർത്തണമെന്നും നേതാക്കൾ തങ്ങളുടെ ജനങ്ങളോട് സത്യസന്ധമായി സംസാരിക്കണമെന്നും ദക്ഷിണ സുഡാന്റെ സ്വാതന്ത്ര്യചരിത്രത്തെ ആദരിക്കാനും ഓർമ്മിക്കാനും രാജ്യമെമ്പാടുമുള്ള സമൂഹങ്ങൾ ഒത്തുകൂടുന്ന ചടങ്ങിൽ സംസാരിക്കവെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രാർത്ഥനയിലേക്ക് മടങ്ങിവരാനും അദ്ദേഹം ഏവരെയും ക്ഷണിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് അടുത്തത്. രണ്ടായിരത്തിഇരുപത്തിയാറ് ജനുവരിയിലെ ആദ്യ ബുധനാഴ്ച അറിയിച്ചിരുന്നതുപോലെ രണ്ടാം വത്തിക്കാൻ കൌൺസിലിനെയും അതിന്റെ പ്രമുഖരേഖകളെയും കുറിച്ചുള്ള പഠന ഉദ്ബോധന പരമ്പരയാണ് ഈ വർഷത്തിലെ ബുധനാഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ നടത്തിവരുന്നത്. ഇതനുസരിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭാരഹസ്യത്തിൽ ആരാധനാക്രമം എന്ന വിഷയത്തിൽ ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ ആരാധനാക്രമത്തിനുള്ള പ്രാധാന്യം ക്രൈസ്തവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സഭയിലെ അംഗങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളും എന്ന നിലയിൽ ക്രൈസ്തവരുടെ രൂപീകരണത്തിൽ ആരാധനാക്രമത്തിനുള്ള പങ്ക് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് മെയ് 20-ാം തീയതി ബുധനാഴ്ച പാപ്പ വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിൽ പതിവുപോലെ ഉദ്ബോധനം നടത്തിയത്. പൊതുകൂടിക്കാഴ്ചയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ചത്വരത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്കിടയിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയും കൊച്ചുകുട്ടികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു. ബസലിക്കയ്ക്ക് മുന്നിൽ ഒരുക്കപ്പെട്ടിരുന്ന വേദിയിൽ 10 മണിയോടെ ഇന്ത്യയിലെ സമയം ഉച്ചകഴിഞ്ഞ് 1:30 എത്തിയ പാപ്പ കുരിശടയാളം വരച്ചുകൊണ്ട് ഔദ്യോഗിക കൂടിക്കാഴ്ച ആരംഭിച്ചു.
3: La pace sia con voi.
2: പരിശുദ്ധ പിതാവിന്റെ പ്രബോധന പ്രഭാഷണത്തിന് മുൻപായി വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്കെഴുതിയ ലേഖനം 1:9-10 വാക്യങ്ങൾ വിവിധ ഭാഷകളിൽ വായിക്കപ്പെട്ടു.
4: Dalla lettera di San Paolo apostolo agli Efesini. Dio ci ha fatto conoscere il mistero della sua volontà.
2: ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തന്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിന്റെ പൂർണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയത്രേ.
4: Quelle nei cieli e quelle sulla terra. Parola di Dio.
2: വചനവായനയെ തുടർന്ന് പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തന്റെ പ്രഭാഷണം നടത്തി.
3: Cari fratelli e sorelle, buongiorno e benvenuti. Iniziamo oggi una serie di catechesi sul primo documento promulgato dal Concilio Vaticano II, la Costituzione sulla Sacra Liturgia, Sacrosanctum Concilium.
2: Priya sahodari sahodaranmare, ശുഭദിനം, സ്വാഗതം. രണ്ടാം വത്തിക്കാൻ കൌൺസിൽ പാസാക്കിയ ഏറ്റവും ആദ്യത്തെ രേഖയെക്കുറിച്ചുള്ള ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്തും കൊൺചീലിയും എന്ന പ്രമാണരേഖയെക്കുറിച്ചുള്ള ഒരു പഠനപരമ്പര ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഈ പ്രമാണരേഖ തയ്യാറാക്കുന്നതിലൂടെ തിരുക്കർമ്മങ്ങളുടെ പരിഷ്കരണം നടത്താൻ മാത്രമല്ല കൌൺസിൽ പിതാക്കന്മാർ ശ്രമിച്ചത്, മറിച്ച് സഭയെ രൂപപ്പെടുത്തുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസ്തുരഹസ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും അതുമായുള്ള സജീവമായ ബന്ധത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും കൂടിയാണ്. ഈയൊരു രഹസ്യത്തിന്റെ കാതലിനെ സ്പർശിക്കുന്നതാണ് ആരാധനാക്രമം. സഭയ്ക്ക് ക്രിസ്തുവിൽ നിന്ന് അതിന്റെ ജീവൻ തന്നെ ലഭിക്കുന്ന ഇടവും കാലവും സന്ദർഭവും കൂടിയാണത്. നമ്മെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പൗരോഹിത്യവും വിശുദ്ധമായ രാജ്യവും ദൈവം സ്വന്തമാക്കിയ ഒരു ജനവുമാക്കുന്ന നമ്മുടെ രക്ഷാകർമ്മം നിർവഹിക്കപ്പെടുന്ന ഇടം ആരാധനാക്രമമാണ്. 20-ാം നൂറ്റാണ്ടിൽ സഭ കടന്നുപോയ ബൈബിൾ ആരാധനാക്രമം, സഭാപിതാക്കന്മാരുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ എന്നീ 3 നവീകരണങ്ങളും വ്യക്തമാക്കുന്നതുപോലെ നാം വിചിന്തനം ചെയ്യുന്ന രഹസ്യം അവ്യക്തമായ ഒരു യാഥാർത്ഥ്യത്തെയല്ല, മറിച്ച് വിശുദ്ധ പൗലോസിന്റെ പ്രസ്താവന പോലെ ആദിമുതൽ മറഞ്ഞിരുന്നതും ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ടതുമായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തീയ രഹസ്യം എന്നത് ക്രിസ്തുവിന്റെ പീഡാനുഭവവും മരണവും പുനരുത്ഥാനവും മഹത്വീകരണവും ഉൾപ്പെടുന്ന പെസഹാ സംഭവമാണ്. അങ്ങനെ അവന്റെ നാമത്തിൽ ഒന്നുചേരുന്ന സമൂഹത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളും ഈ രഹസ്യത്തിൽ മുഴുകേണ്ടതിന് ഇത് ആരാധനാക്രമത്തിൽ കൗദാശികമായി നമുക്കു മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു. കുരിശിൽ വച്ചു തുളയ്ക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ വിശുദ്ധജനമായ സഭയുടെ ആന്തരിക തത്വം ക്രിസ്തു തന്നെയാണ്. ആരാധനാക്രമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ തന്റെ പ്രവർത്തനം തുടരുന്നു. പിതാവിനുള്ള തന്റെ തന്നെ ബലിവഴി തന്റെ മണവാട്ടിയായ സഭയെ അവൻ വിശുദ്ധീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്നു. പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിലും കൂദാശകളിലും അവ അർപ്പിക്കുന്ന ശുശ്രൂഷകരിലും ഒന്നുചേരുന്ന സമൂഹത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ വിശുദ്ധ കുർബാനയിലും സന്നിഹിതനായ അവൻ തന്റെ തികച്ചും അതുല്യമായ പൗരോഹിത്യം പ്രാവർത്തികമാക്കുന്നു. അങ്ങനെ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതുപോലെ, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സഭ കർത്താവിന്റെ ശരീരം സ്വീകരിക്കുകയും താൻ സ്വീകരിക്കുന്നത് ആയിത്തീരുകയും ചെയ്യുന്നു. ആത്മാവിലൂടെ ദൈവത്തിന്റെ വാസസ്ഥലമായ ക്രിസ്തുവിന്റെ ശരീരമായിത്തീരുന്നു. നമ്മെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തുകയും കൂട്ടായ്മയിൽ നമ്മെ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയാണ് ഇത്.
3: Che ci configura a Cristo e ci edifica nella comunione.
2: പരിശുദ്ധ ആരാധനാക്രമത്തിൽ ഈയൊരു കൂട്ടായ്മ സാധ്യമാക്കുന്നത് തിരുക്കർമ്മങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയുമാണ്. പ്രശസ്തമായ ലെക്സ് ഒറാന്തി ലെക്സ് ക്രെദെന്തി എന്ന ചൊല്ലനുസരിച്ച് സഭയുടെ ആചാരാനുഷ്ഠാനം അവളുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കുകയും അതേസമയം അവളുടെ സഭാത്മക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രഘോഷിക്കപ്പെടുന്ന വചനം, കൂദാശകളുടെ പരികർമ്മം, ആചാരചേഷ്ടകൾ, മൗനം, ഇടം, ഇതെല്ലാം ക്രിസ്തുവിന്റെ ശരീരവും പരിശുദ്ധാത്മാവിന്റെ ആലയവും ദൈവപിതാവിനാൽ വിളിച്ചുകൂട്ടപ്പെട്ടതുമായ ജനത്തെ പ്രതിനിധീകരിക്കുകയും അതിന് രൂപം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ അനുസ്മരിപ്പിച്ചതുപോലെ, ഓരോ ദിവ്യബലിയും പ്രാർത്ഥനയിൽ സഭയുടെ യഥാർത്ഥ എപ്പിഫനിയായി മാറുന്നു. ക്രിസ്തുരഹസ്യത്തിന്റെ സേവനത്തിനായാണ് ആരാധനാക്രമമെന്നതിൽ നിന്ന് സഭയുടെ പ്രവർത്തനം ഏതൊരു അത്യുന്നത സ്ഥാനത്തേക്കാണോ തിരിഞ്ഞിരിക്കുന്നത്, അതുതന്നെയാണ് ഒരേ സമയം അവളുടെ മുഴുവൻ ശക്തിയും നിർഗളിക്കുന്ന ഇടവും എന്ന് നിർവചിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഭയുടെ പ്രവർത്തനം ആരാധനാക്രമത്തിൽ ഒതുങ്ങുന്നില്ല എന്നത് ശരിയാണ്. എന്നാൽ സുവിശേഷ പ്രഘോഷണം, പാവപ്പെട്ടവർക്കു വേണ്ടിയുള്ള ശുശ്രൂഷകൾ, മാനുഷിക യാഥാർത്ഥ്യങ്ങളോടുള്ള സഹകരണം തുടങ്ങിയ അവളുടെ മുഴുവൻ പ്രവൃത്തികളും ഈയൊരു ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മറിച്ചു പറഞ്ഞാൽ, ആരാധനാക്രമം വിശ്വാസികളെ എല്ലായ്പ്പോഴും വീണ്ടും കർത്താവിന്റെ പെസഹായിൽ നിമഗ്നരാക്കുന്നു. അതുകൊണ്ടുതന്നെ വചനത്തിന്റെ പ്രഘോഷണത്തിലൂടെയും കൂദാശകളുടെ പരികർമ്മത്തിലൂടെയും പൊതുവായ പ്രാർത്ഥനകളിലൂടെയും അവർ സംതൃപ്തരാക്കപ്പെടുകയും തങ്ങളുടെ വിശ്വാസ പ്രതിസന്ധിയിലും നിയോഗത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ആരാധനാക്രമപ്രവർത്തനങ്ങളിലെ വിശ്വാസികളുടെ പങ്കാളിത്തം ഒരേ സമയം ആന്തരികവും ബാഹ്യവുമാണ്. ഇതിനർത്ഥം ദൈനംദിന ജീവിതത്തിൽ മുഴുവൻ ധാർമ്മികവും ആധ്യാത്മികവുമായ ഒരു ചലനാത്മകതയിൽ മൂർത്തമായ യാഥാർത്ഥ്യമാകാനാണ് ആരാധനാക്രമം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. അപ്രകാരം ആഘോഷിക്കപ്പെടുന്ന ആരാധനാക്രമം ജീവിതമായി മാറ്റപ്പെടുകയും അത് ആരാധനയിൽ എന്താണോ ജീവിച്ചത് അതിനെ സമൂർത്തമാക്കാൻ കഴിവുള്ള വിശ്വസ്തതാപൂർവമായ ഒരു അസ്തിത്വം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈയൊരു വിധത്തിലാണ് നമ്മുടെ ജീവിതം വിശുദ്ധവും ദൈവത്തിനു പ്രീതികരവുമായ സജീവബലിയായി നമ്മുടെ ആധ്യാത്മിക ആരാധന സാക്ഷാത്കരിക്കും.

0: അറിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവരും കുഞ്ഞാടിന്റെ വിവാഹവിരുന്നിന് വിളിക്കപ്പെട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ആചാരാനുഷ്ഠാനങ്ങളാലും അടയാളങ്ങളാലും ദിവ്യചേഷ്ടകളാലും സർവോപരി ആരാധനാക്രമത്തിലുള്ള ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യത്താലും ആന്തരികമായി രൂപപ്പെടുവാൻ നമുക്ക് നമ്മെത്തന്നെ വിട്ടുകൊടുക്കാം. ഇനിയും വരാനിരിക്കുന്ന പ്രബോധനങ്ങളിലൂടെ ഇതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് അവസരം ലഭിക്കും.
1: Carissimi, lasciamoci plasmare interiormente dai riti, dai simboli, dai gesti e soprattutto dalla viva presenza di Cristo nella liturgia, che avremo ancora modo di approfondire nelle prossime catechesi.
0: ഇറ്റാലിയൻ ഭാഷയിലുള്ള തന്റെ പൊതുവായ പ്രഭാഷണത്തിനു ശേഷം വിവിധ ഭാഷക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ചൊല്ലുകയും തുടർന്ന് ഏവർക്കും തന്റെ ആശീർവാദം നൽകുകയും ചെയ്തു.

ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിലനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.